കറിവേപ്പില ഇതൊക്കെ ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മുടെ എന്താണ് മറ്റേ ഉലുവ ഇതൊക്കെ ഇട്ടിട്ട് നല്ലൊരു പേസ്റ്റ് ആക്കി ഹെയറിൽ വീക്ക്ലി ഒരു വട്ടം ഒന്ന് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് നല്ല രസമായിട്ട് വരും കേട്ടോ. അപ്പൊ കുറെ ആൾക്കാർ ഈയിടെയായിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഹെയർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന്. ഇതൊക്കെയാണ് ഞാൻ പണ്ട് ചെയ്തിരുന്നത്. ഇപ്പൊ ഞാൻ എണ്ണ പോലും തേക്കാറില്ല. പക്ഷെ എന്താ പറയാ, കുറെ ആൾക്കാർ ചോദിച്ചത് കൊണ്ടും രാവിലത്തെ നമ്മുടെ ഒരു ബിഗ്ഗസ്റ്റ് കൺസേൺ ആണല്ലോ എങ്ങനെ ഹെയർ ഒന്ന് സെറ്റ് ആക്കി വെക്കാം, ഈ ഊരി പോകുന്ന ഹെയറിനെയൊക്കെ എങ്ങനെ ഒന്ന് കിളിപ്പിച്ചെടുക്കാന്നൊക്കെ ഉള്ളത്. സോ അതുകൊണ്ടാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു രണ്ട് ടിപ്പ് പറഞ്ഞത്. ട്രൈ ചെയ്ത് നോക്കിയോ, വീക്കെൻഡ് ഒക്കെ അല്ലേ, എന്തായാലും കുറച്ച് സമയമൊക്കെ കിട്ടുമ്പോ പറ്റുന്ന രീതിയിൽ ഒന്ന് ഹെയർ കെയർ ഒക്കെ ചെയ്ത് നോക്ക്. കുറെയൊക്കെ നമ്മുടെ സ്ട്രെസ്സിന്റെ ആണെന്നേ, സ്ട്രെസ്സും കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ലോസ് ഒക്കെ കുറെയൊക്കെ കുറഞ്ഞു കിട്ടും കേട്ടോ.

0: വീട് വാങ്ങാന്ന് വിചാരിച്ച്. പക്ഷേ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. പ്ലാസ്റ്റർ ഇട്ട വീടുകൾ, വെതർ ബോർഡ് വീടുകൾ, ബ്രിക്ക് ആൻഡ് ടൈൽ ഹൗസസ്, ഓ ഐ എം കൺഫ്യൂസ്ഡ്. പിന്നെ ഈ വീടിനടുത്ത് ഹൗസിംഗ് ന്യൂസിലൻഡിന്റെ വീടുകളുണ്ടെന്നോ? അതോ ഫ്ലഡ് പ്രോൺ ഏരിയ ആണ്? ഒന്നും അറിഞ്ഞുകൂടാതെ വെറുതെ കണ്ണു അടച്ച് വീട് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ വീടുകളും കാണുമ്പോ സൂപ്പർ ആണ്, ബട്ട് ഇത്രയും കാശ് കൊടുത്ത് മേടിക്കുമ്പോ വി നീഡ് എക്സ്പെർട്ട് അഡ്വൈസ്.
1: കോൾ NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസസ്. ഹോം ലോൺ മാത്രമല്ല, വീടിന് എത്ര ഓഫർ കൊടുക്കണം, വീട് ഫ്ലഡ് പ്രോൺ ഏരിയയിലാണോ, വീട് ഹൗസിംഗ് ന്യൂസിലൻഡ് ഏരിയയിലാണോ എന്ന് മാത്രമല്ല, ആ സ്ഥലത്തിന് എത്ര ചരിവുണ്ടെന്ന് പോലും അവര് പറഞ്ഞുതരും.
0: അപ്പോ മറക്കണ്ട, വീട് വാങ്ങാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ആദ്യം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസിനെ വിളിക്കൂ. എക്സ്പെർട്ട് ഗൈഡൻസ് നേടൂ.
1: റോബിൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസസ്. 021-300-284.
0: Vibe FM 104.6. Hey, ivide ellam vibe aanu. Take off Thursday. Take off Thursday. Take off Thursday.
2: അപ്പതീ നമ്മളങ്ങനെ പാട്ടൊക്കെ കേട്ടതേ തിരിച്ചെത്തുമ്പോ യെസ് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാണ് ജയിലർ 2 റിലീസ് ആകാൻ പോകുന്നത്. സോ ഇന്നത്തെ ദിവസം റീൽ സ്റ്റാർ എന്റർടൈൻമെന്റ് നമ്മൾക്ക് ടിക്കറ്റുകളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതുവരെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദാ ഇന്ന് രാത്രി 8:30-ക്കാണ് ദൈ പടം FDFS ദാ ഇവിടെ സ്ട്രീം ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ വേഗം വേഗം ടിക്കറ്റുകൾ ബുക്ക് ചെയ്തോളൂ. വീക്കെൻഡ് എത്തിയത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു മൂഡൊന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പടം കാണുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ല. സോ ഡു വാച്ച് കേട്ടോ. ഒക്കെ ഇവിടെ ഞാൻ ടാമിയാസ് ഇവിടെ എല്ലാം. അപ്പോ ടൈഗർ കഹുക്കും എന്ന ആ ഒരു വൈബ് നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ശരിക്കും ആൾക്കാരൊക്കെ ഇതിന്റെ ഒരു ട്വിസ്റ്റ് ഒക്കെ പറയുന്നതിന് മുന്നേ പോയി കാണണം അല്ലെ. ഓഫ്കോഴ്സ് ഇതൊരു ബ്രഹ്മാണ്ട ചലച്ചിത്രമായതുകൊണ്ട് തന്നെ ട്വിസ്റ്റുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ജയിലർ എന്ന് പറയുന്നതിന്റെ ഫസ്റ്റ് പാർട്ട് എത്രത്തോളം ഗൂസ് ബംസ് ആണ് നമ്മൾക്കൊക്കെ സിനിമാ പ്രേമികൾക്ക് നൽകിയെന്ന് നമുക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ സെക്കൻഡിലും എന്താണ് ആ ഒരു ഒളിഞ്ഞിരിക്കുന്ന മാജിക് എന്നൊക്കെ ഉള്ളത് നമ്മൾ കൂടുതലും വെയിറ്റ് ചെയ്ത് പോയി കാണുന്നതിനെക്കാട്ടി നല്ലത് ആദ്യത്തെ ദിവസം തന്നെ പോയി കാണുന്നതാണ് കേട്ടോ. അപ്പൊ സമയമുണ്ടെന്നുണ്ടെങ്കിൽ ദാ ഇന്ന് രാത്രി 8:30-ക്ക് നടക്കുന്ന ഷോ എന്തായാലും പോയി എല്ലാവരോടും പോയി കാണുക. എന്നിട്ട് അടിച്ചു പൊളിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കാനും ഒട്ടും മറന്നു പോകരുത് കേട്ടോ.

0: നിങ്ങൾക്ക് കാർ ഉണ്ട്, കാർ ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഹൗസ് ഉണ്ട്, ഹൗസ് ഇൻഷുറൻസ് ഉണ്ട്.
1: നിങ്ങൾക്ക് ലൈഫ് ഉണ്ട്, പക്ഷേ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല അല്ലേ. നിങ്ങളുടെ ഫാമിലിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ആയ നിങ്ങൾക്കും വേണ്ടേ കവറേജ്?
0: നിങ്ങളുടെ ഫാമിലിയുടെ വെൽഫെയറിന് വേണ്ടി നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കൂ.
1: ഇപ്പോൾ തന്നെ വിളിക്കൂ 222-000-243.
2: റോഷൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസ്, വി ഗോട്ട് യു കവേർഡ്.
1: 5 FM 104.6.
0: ലഭിക്കാതെ സിഡ്നിയിൽ മോഹൻലാൽ ലൈവ് ഷോ മുടങ്ങി. പക്ഷേ ന്യൂസിലാൻഡിൽ ആ പ്രോഗ്രാം ഗംഭീരമായി നടക്കാൻ ചിലർ കഠിനമായി പ്രയത്നിച്ചു.
1: മറ്റുള്ളവർ അസാധ്യം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ മുന്നോട്ട് വന്നു, സജു ഫ്രം വിസ ലൈൻ. വെറും 2 ആഴ്ചകൾ കൊണ്ട് പ്രോപ്പർ പ്രൊസീജിയേഴ്സിലൂടെ ലാലേട്ടിന് വിസ ലഭിച്ചു.
0: എല്ലാതരം വിസകൾക്കും എംപ്ലോയി അക്രിഡിറ്റേഷൻ ആൻഡ് ജോബ് ചെക്സ്, ക്യാരക്ടർ വേവർ സബ്മിഷൻ, ഡീപോർട്ടേഷന് ലയബിൾ ആയവരുടെ റെപ്രസെന്റിംഗ് സബ്മിഷൻ എന്നിവയ്ക്കെല്ലാം മലയാളി ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസറായ സജു വർഗീസിനോട് സംസാരിക്കൂ.
1: വിസ ലൈൻ ഇമിഗ്രേഷൻ ലിമിറ്റഡ്, കോൺടാക്ട് 0211-800-893. 5 FM 104.6. Hey, but all five are take off Thursday.
3: Take off Thursday.
1: Take off Thursday.
4: എന്റമ്മോ, ഈ ഒരു പാട്ട് ക്യാരി ചെയ്യുന്ന സ്വാഗ്, എന്റെ അമ്മേ, അതൊരു ഭയങ്കര വേറെ ലെവല് തന്നെയാണല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയതാ, ഇന്ന് ജയിലർ 2 കാണാൻ പോകുന്ന ആൾക്കാർക്ക് നമ്മുടെ ലാലേട്ടന്റെ എൻട്രി ദാ ഇങ്ങനെ ഈ ഒരു പാട്ടിലാണ് കിട്ടുന്നതെങ്കിൽ ഐ വാ ഗൂസ് ബംസ് അല്ലേ. കാണും ഞാൻ ടാണിയാ, ദിസ് ഇസ് വൈബ് FM 104.6. ഇവിടെ എല്ലാം വൈബാണ്. എന്റെ അമ്മേ, വർണ്ണപ്പകിട്ട് എന്ന 1997 ഇറങ്ങിയ മൂവിയിൽ നമ്മുടെ വിദ്യാസാഗർ മ്യൂസിക് ചെയ്ത്, അതേപോലെ ഗിരീഷ് പുത്തഞ്ചേരിയും ഗംഗേ അമരനും കൂടി വരികൾ എഴുതി, എം ജി ശ്രീകുമാറും സുജാത മോഹനും ഒരുമിച്ച് പാടിയ ഓക്കേല എന്ന് പറയുന്ന പാട്ട്. ഈ പാട്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ജനിച്ചിട്ടില്ല കേട്ടോ. യു 97 ആണ്, അപ്പൊ ഞാൻ ജനിച്ചിട്ടില്ല. പക്ഷേ ഇതാ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ പാട്ടാണ് ജയിലർ 2-ൽ നമ്മുടെ ലാലേട്ടന്റെ എൻട്രിക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ യാ മോനെ, അതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും അല്ലെ. ശരിക്കും ആ പാട്ടിന്റെ ബീറ്റ്, എം ജി അണ്ണന്റെ ആ ഒരു വോയിസ്, ഇതെല്ലാം കൊണ്ടും ഭയങ്കര ട്രീറ്റ് തന്നെയായിരിക്കും. സോ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ രാത്രി 8:30 വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും ഏതാണ് ആ മ്യൂസിക് എന്നറിയാനും ലാലേട്ടന്റെ എൻട്രി എത്ര സൂപ്പർ ആയിട്ടുണ്ട് എന്നറിയാനും. അപ്പൊ എന്തായാലും അനിരുദ്ധിന്റെ ഒരു മ്യൂസിക്കൽ ജേണി ആയിട്ടുള്ള ഈ ഒരു സിനിമയിൽ നമ്മളുടെ വിദ്യാസാഗർ മ്യൂസിക് ചെയ്ത ഈ പാട്ട്, മലയാളത്തിന്റെ സ്വന്തം എം ജി ശ്രീകുമാറും സുജാത മോഹനും ചേർന്ന് പാടിയ ഈ ലാലേട്ടൻ സോങ് വരുമോ എന്ന് നമുക്ക് വെയിറ്റ് ചെയ്തെന്ന് അറിയണം കേട്ടോ. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അതേ അടുത്ത ദിവസം നമുക്ക് ഒരുമിച്ച് കേൾക്കാം. അതുവരെ ടാറ്റാ, ബൈ ബൈ. കൂടെ ഞാൻ ടാമിയ, ദിസ് ഇസ് വൈബ് FM 104.6. ഇവിടെ എല്ലാം
5: വൈബാണ്.